സൂറ അംബിയ വല്ലസമസിപാറ ആയത് നമ്പർ 46. സൂറ അംബിയ വല്ലസമസിപാറ ആയത് നമ്പർ 46. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ